ഹായ് ഹലോ ഗുഡ് മോർണിംഗ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ ഇന്നത്തെ ദിവസം ഉഷാറാക്കാനായിട്ട് ഞാൻ ആർ ജെ ഹരിദേവ് ആണ് കേട്ടോ. ഞാൻ പഠിക്കുന്നത് ശ്രീകൃഷ്ണ ഹൈസ്കൂൾ മറ്റത്തൂരിലാണ്. അല്ല, റിസൾട്ടൊക്കെ വന്നു, എല്ലാവരും ജയിച്ചിട്ടുണ്ടാവും, എല്ലാവരും ഹാപ്പി അല്ലേ? ഓൾമോസ്റ്റ് എല്ലാവർക്കും ബുക്സ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവൂലേ. സ്കൂളൊക്കെ തുറന്നാൽ പിന്നെ നമ്മളൊക്കെ ഹോളിഡേയ്സ് നോക്കിയിരിക്കുമായിരിക്കും. അപ്പോൾ എങ്ങനെയാ, ഇന്നത്തെ ദിവസം നമുക്ക് ഉഷാറാക്കണ്ടേ? ഒരുപാട് പാട്ടുകൂടെ റെഡിയാണ് കേട്ടോ, നമുക്ക് ഉഷാറായിട്ട് തിരിച്ചു വരാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങളുടെ ഒപ്പം ആർ ജെ ഹരിദേവ്.

0: ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങൾക്കൊപ്പം കുട്ടി ആർ ജെ ഹരിദേവ്. ഇനി നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റിൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണ്. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും. അത് ഏത് മൂവിയിലെയാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ക്വസ്റ്റിൻ ദാ പിടിച്ചു.
1: എന്തിനാ ചിരിക്കുന്നേ?
2: ചിരിക്കേ? എന്താ അഭിരാമി പറയണേ? ദുഃഖല്ലേ? ഭഗവാന്റെ നിശ്ചയം അനുസരിക്കാതെ വന്നാ എന്നാ സംഭവിക്കാൻ പോവാ? കൂടി വന്ന ഞാൻ മരിച്ചു.
1: എന്നാലും
2: എന്നെ കാണാതെ 10 ദിവസം. അത് ഓർക്കുമ്പോഴാ.
3: അല്ല, ഇത്രയും വിഷമിച്ചിട്ട് അളിയ യാത്ര പോണ്ട. വേണ്ടന്നേ, ഇപ്പൊ സന്തോഷായി. കണ്ട
2: എന്താളിയാണ് ഉദ്ദേശിക്കുന്നത്?
3: അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മേലൂർ നമ്പൂരിപ്പാടിനെ വിളിക്കാം. പരിഹാര പൂജക്ക് അതുകൊണ്ട് ഹരിദ്വാറിൽ ചെയ്യുന്ന പൂജ ഇവിടെ വെച്ച് നടത്താൻ ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നുകൂടെ പറയാം, 9072879090. അപ്പം നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങളുടെ ഒപ്പം കുട്ടി ആർ ജെ.

ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങൾക്കൊപ്പമുള്ളത് കുട്ടി ആർ ജെ ഹരിദേവ്. ഈ വീക്കെൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്, May 24, അതെ, ഇന്റർനാഷണൽ ബ്രദേഴ്സ് ഡേ. നിങ്ങളിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ചേട്ടനോ അനിയനോ ഉള്ളവർ? സഹോദരന്മാരുള്ള വീട്ടിൽ ദിവസവും വഴക്കായിരിക്കും, പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒരുമിച്ച് കളിക്കും. അതാണ് സഹോദരബന്ധത്തിൻ്റെ സ്നേഹം. സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ കളിക്കാനും ചിരിക്കാനും സഹായിക്കാനും ഒരാളെപ്പോഴും കൂടെ ഉണ്ടാകും. സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ സഹോദര സ്നേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുൻപ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ? സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ആർ ജെ കടാവിൽ കുട്ടി ആർ ജെ ഹരിദേവ്.

ഹലോ എവരിവൺ, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം RJ കിടാവിൽ കുട്ടി RJ ഹരിദേവ്. സഹോദരൻ എന്ന വാക്ക് ലാറ്റിൻ മൂലമായ ഫ്രേറ്റർ എന്നതിൽ നിന്നും പ്രോട്ടോ ജർമ്മനിക് പദമായ ബ്രോദർ എന്നതിൽ നിന്നുമാണ് ഉരുതിരിഞ്ഞത്. മാർക്ക് ബ്രൗൺ എന്ന എഴുത്തുകാരനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സഹോദരങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് പുസ്തകങ്ങളൊക്കെ എഴുതുന്ന ഒരു പ്രശസ്തനായ എഴുത്തുകാരനാണ്. അർദർ ആൻഡ് ദ പെർഫെക്റ്റ് ബ്രദർ എന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ബ്രദർഹുഡിനെ പറ്റി പ്രശസ്തമായ പുസ്തകം. ഇവിടുത്തെ നമ്മുടെ പാട്ടിന്റെ ലിസ്റ്റൊക്കെ റെഡിയാണേ. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. RJ കിടാവിൽ നിങ്ങളുടെ ഒപ്പം കുട്ടി.

അപ്പോഴേ നമ്മുടെ സഹോദര സ്നേഹത്തെ പറ്റി ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഇതുമായി റേഡിയോ 90 FM ആണ് കേൾക്കുന്നത്. കൂടെ RJ കടാവിൽ RJ ഹരിദേവ്. നമ്മളെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത് ബ്രദേഴ്സ് ആണെങ്കിലും നമ്മൾ കരയുമ്പോൾ സൈലന്റ് ആയി സൈഡിൽ നിൽക്കുന്നതും അവരാണ്. ഒരു ബ്രദർ വീട്ടിലുണ്ടെങ്കിൽ CCTVയുടെ ആവശ്യമേ ഇല്ല. അവൻ തന്നെ ഫുൾ സർവീലിയൻ സിസ്റ്റമാണ്. ഇങ്ങനെയാണെങ്കിലും സഹോദരനുണ്ടെങ്കിൽ വീട്ടിൽ നോയിസ് കൂടുതലാണ്, പക്ഷേ ഹാപ്പിനെസ് അതിലും കൂടുതലാവും. ആരും പോരുതേ, നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. RJ കടാവിൽ കുട്ടി RJ ഹരിദേവ്.

റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ലിസണേഴ്സ്, ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർജെ കടാവിൽ, ആർജെ ഹരിദേവ്. ഒരു പഴയ മൂവി സോങ് ഉണ്ടല്ലോ, മഞ്ഞു മഴക്കാട്ടിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ. ഈ സിസ്റ്റർ ബ്രദർ റിലേഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഒരു പെങ്ങളുടെ അഹങ്കാരമാണ് അവളുടെ ആങ്ങള. നമ്മുടെ പുരാണങ്ങളിൽ പോലും ഇല്ലേ സൂപ്പർ പവർഫുൾ ബ്രദേഴ്സ്? അപ്പോഴേ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ ഗ്രാവിൽ, ആർ ജെ ഹരിദേവാണേ.

0: ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേരാണ് മാജിക് ലോജിക്. ഇതിനാവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് പാട്ട്, 1 കപ്പ് മോട്ടിവേഷൻ, 1 സ്പൂൺ ബ്യൂട്ടി ടിപ്സ്, 2 സ്പൂൺ ഫാഷൻ, 1 നുള്ള് ഹെൽത്ത് ടിപ്സ്, 1/2 കപ്പ് ഡോക്ടർ സ്റ്റോ. എല്ലാം കൂടി അങ്ങ് കുക്കറിലിടാം. 2 വിസിൽ വരുമ്പോൾ ഇറക്കി വെച്ച് ഒരു ചീഞ്ചട്ടി എടുത്ത് കുറച്ച് പാട്ടങ്ങ് ആഡ് ചെയ്യാം. മേമ്പടിക്ക് കുറച്ച് RDS-നെയും കൂടെ ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല പരിവമാകുമ്പോൾ അതങ്ങ് MyRadio90FM ഇറക്കി വെക്കാം. ക്ലോക്കിലെ സമയം കൃത്യം 10 മണിയല്ലേ എന്ന് ഉറപ്പിക്കാം. എന്നിട്ട് സ്വാദിഷ്ടമായ മാജിക് ലോജിക് എന്ന ഈ വിഭവം എൻജോയ് ചെയ്യാം.
1: MyRadio90FM എന്നും രാവിലെ 10 മണി മുതൽ 1 മണി വരെ ലൈഫ് സ്റ്റൈൽ, ഫുഡ്, ഫാഷൻ, ഹെൽത്ത്, ബ്യൂട്ടി ടിപ്സ് തുടങ്ങിയ രസകരമായ വിശേഷങ്ങൾ കേൾക്കാൻ Magic Logic.

സത്യസന്ധമായി പറയാം ഫ്രണ്ട്സ്, ബ്രദർ അതൊരു റിലേഷൻ അല്ല. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആർ ജെ കടാവിൽ ആർ ജെ ഹരിദേവ്. സംടൈംസ് അതൊരു ഫുൾ ടൈം കോമഡി ഷോ ആണ്, ഹാഫ് ഫ്രണ്ട് ഹാഫ് ബോഡി ഗാർഡ് ഫുൾ ടൈം ഹെഡ്. പക്ഷെ മുൻപ് പറഞ്ഞതുപോലെ നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും അവർ കട്ടയ്ക്ക് കൂടെ ഉണ്ടാകും. സോ എല്ലാ ബ്രദേഴ്സിനും ഒരു ബിഗ് സല്യൂട്ട്. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം ആർ ജെ കടാവിൽ.

ഹലോ കൂട്ടുകാരെ, അപ്പോ എല്ലാരും പാട്ടൊക്കെ കേട്ട് ഉഷാറായില്ലേ? എന്റെ ഒരു കസിൻ ബ്രദറിനെ പറ്റി പറയാട്ടോ, ചില സമയത്ത് എന്റെ ക്രൈം പാർട്ണറാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ചില സമയത്തൊക്കെ എന്റെ പൊന്നു ബ്രദർ. ചിലപ്പോഴൊക്കെ അവൻ ഇച്ചിരി ടെറർ ആവും കേട്ടോ. അപ്പൊ അവൻ പറയുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഞാൻ ചെയ്ത കുറ്റങ്ങളൊക്കെ അച്ഛനോടും അമ്മോടും പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്തിരിക്കുകയാണ് കക്ഷി. ലോകത്തിലെ എല്ലാ സീക്രട്ടും കൈവശമുള്ള പൊളിറ്റിക്കൽ ബ്രോക്കർ. ചില സമയത്ത് ആ കളി എന്നോട് നടക്കാറില്ല. അല്ല, സമയം പോയതറിഞ്ഞില്ല. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ? ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ ക്രാവിൽ, ആർ ജെ ഹരിദേവാണ് കേട്ടോ.

എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യലായ ആളുകളാണ് കേട്ടോ നമ്മുടെ ബ്രദേഴ്സ്. ഒരു ബ്രദർ ലൈഫിലുണ്ടെങ്കിൽ ലൈഫ് ഫുൾ കളർ ആയിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞുകൂട്ടുകൂടാം. ആർ ജെ കടാവിൽ ആർ ജെ ഹരിദേവ്. ഒരു ബ്രദർ എന്നത് എന്താണെന്നറിയാമോ? വീട്ടിൽ അമ്മയുടെ CID ഓഫീസർ, TV റിമോട്ട് പിടിക്കുന്ന ചാമ്പ്യൻ, നമ്മുടെ സ്നാക്സൊക്കെ ടേസ്റ്റ് നോക്കാനെന്ന് പറഞ്ഞെടുത്തിട്ട് മൊത്തം കാലിയാക്കുന്ന മിടുക്കൻ. പക്ഷേ നമുക്കൊരു പ്രശ്നം വന്നാൽ ഒപ്പം നിൽക്കുന്നവരും ഇവരാണേ. കേട്ടിട്ടില്ലേ, സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരുന്നവരൊക്കെ അത് തന്നെ. ഈ ടീംസിനെ കുറിച്ച് ഇനിയും കുറെ പറയാനുണ്ട്. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞുകൂട്ടുകൂടാം. ആർ ജെ കടാവിൽ ആർ ജെ ഹരിദേവ്.

ബ്രദേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് വാഴ 2 ചില സീൻസ് ആണ്. അവിടെ നടക്കുന്ന അടിപിടികളും പിന്നീടുള്ള ഒരു സ്നേഹവും ഒക്കെ. ശരിയല്ലേ? നമ്മുടെ വീട്ടിലെ ഈ അടിപിടികളൊക്കെ എന്തിനാണെന്ന് പോലും അറിയാത്തവരാണ്. ബ്രദേഴ്സ് ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ അവർ ബിഗ്ഗസ്റ്റ് ഹെഡ്. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ പാട്ടാണ്, തമ്മിൽ പേ.

0: ഹലോ, വെൽക്കം ബാക്ക്. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങൾക്കൊപ്പം കുട്ടി ആർ ജെ ഹരിദേവ്. ഇനി നമ്മുടെ SMS ക്വസ്റ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ SMS ക്വസ്റ്റിൻ ഐഡൻറ്റിഫൈ ദ മൂവി ഡയലോഗാണേ. നമ്മളിപ്പോൾ ഒരു മൂവിയിലെ ഡയലോഗ് പ്ലേ ചെയ്യും, അത് ഏത് മൂവിയിലെയാണെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ക്വസ്റ്റിൻ ദാ പിടിച്ചു.
1: എന്തിനാ ചിരിക്കുന്നേ?
2: ചിരിക്കേ? എന്താ അഭിരാമി പറയണേ? ദുഃഖല്ലേ? ഭഗവാന്റെ നിശ്ചയം അനുസരിക്കാതെ വന്നാ എന്താ സംഭവിക്കാൻ പോവാ? കൂടി വന്ന് ഞാൻ മരിച്ചു.
1: എന്നാലും
2: എന്നെ കാണാതെ 10 ദിവസം. അതോർക്കുമ്പഴാ
3: അല്ല, ഇത്രയും വിഷമിച്ചിട്ട് അളിയ യാത്ര പോണ്ട. ഐ വേണ്ടന്നേ, ഇപ്പൊ സന്തോഷായി കണ്ട.
2: എന്താളിയാൻ ഉദ്ദേശിക്കുന്നത്?
3: അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മേലൂർ നമ്പൂരിപ്പാടിനെ വിളിക്കാം. പരിഹാര പൂജക്ക് അതുകൊണ്ട് ഹരിദ്വാറിൽ ചെയ്യുന്ന പൂജ ഇവിടെ വെച്ച് നടത്താൻ ശാസ്ത്രം ഉണ്ടോന്ന് ചോദിച്ചു നോക്കാം.
0: എല്ലാവർക്കും ഉത്തരം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നുകൂടെ പറയാം, 9072879090. അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർ ജെ കടാവിൽ നിങ്ങളുടെ ഒപ്പം കുട്ടി ആർ ജെ ഹരിദേവ്.

വെൽക്കം ബാക്ക് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർജെ കടാവിൽ, ആർജെ ഹരിദേവ്. നമ്മുടെ ഹാപ്പിനെസ്സിൽ ചിരിക്കുന്നവർ പലരും ഉണ്ടാവും, ബട്ട് നമ്മുടെ പെയിൻ സൈലന്റ് ആയി മനസ്സിലാക്കുന്നവർ. ലൈഫിൽ പല ഫ്രണ്ട്ഷിപ്പും ചേഞ്ച് ആയാലും എടോ ഞാനുണ്ട്, ഞാനല്ലാതെ പിന്നെ ആര് എന്ന് പറയണ ബോണ്ട്. ബ്രദർഹുഡ് മാത്രമല്ലേ ലൈഫിൽ നമ്മളെ ഫുൾ വേർഷനിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾ, അതും ബ്രദർ തന്നെ. ഷേ, ഞാൻ കുറച്ച് ഇമോഷണൽ ആയില്ലേ? എന്തായാലും എന്റെ ഗുഡ് ബൈ ഇവന്റിന്റെ ടൈം ആയിട്ടുണ്ട്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി വേറൊരു കുട്ടിയാർജെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതായിരിക്കും. ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ആർജെ കടാവിൽ, ആർജെ ഹരിദേവ്. ബൈ ബൈ.

നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. തൃശൂർ, ഞാൻ ടീച്ചർ ആർ ജെ ജിഷ. കേരളത്തിലെ സാംസ്കാരിക നഗരമായ ഇരിഞ്ഞാലക്കുട അടുത്ത് കാട്ടൂർ എന്ന ഗ്രാമത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറാണ് ഞാൻ. വെക്കേഷനൊക്കെ ആയിരുന്നു, എന്നാലും ഒരു ഹയർ സെക്കൻഡറി ടീച്ചറിൻ്റെ നല്ലൊരു സമയം ഇലക്ഷൻ ഡ്യൂട്ടിയായും വാലുവേഷൻ ഡ്യൂട്ടിയായും സെൻസസ് ഡ്യൂട്ടിയായും കഴിഞ്ഞു. CBSE പ്ലസ് ടു റിസൾട്ട് വന്നു, അടുത്ത് തന്നെ സ്റ്റേറ്റ് സിലബസിൻ്റെ പ്ലസ് ടു റിസൾട്ട് വരും, പിന്നാലെ പ്ലസ് വൺ അഡ്മിഷൻ വരും. തിരക്കുകളായി, പിന്നെ ഉഷ്ണം നിറഞ്ഞ അന്തരീക്ഷം മാറി തുടങ്ങി. ജൂണിലെ മഴയ്ക്ക് മുൻപായിട്ടുള്ള മുന്നൊരുക്കത്തിലാണ് നമ്മളെല്ലാവരും, അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് നല്ല കഥകൾ പറയാനൊക്കെ ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ വെക്കേഷൻ ഓർമ്മകൾ കളർഫുൾ ആക്കാൻ പാട്ടുപെട്ടിലെ കുറച്ച് അടിപൊളി പാട്ടുകൾ നമുക്ക് കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു ടിപ്സ് ആൻഡ് ട്രിക്സ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ഇത് ടീച്ചർ ആർ ജെ ജിഷ.

0: വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ് ട്രിക്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങൾക്കൊപ്പം ടീച്ചർ RJ ജിഷയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരു സമ്മാനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സമ്മാനം ലഭിക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കും. ഒരു സിനിമയിലെ ഡയലോഗ് ഇവിടെ കേൾപ്പിക്കും. അത് ഏത് സിനിമയിലെ ആണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് ഉത്തരം നൽകണം. എന്ന കേട്ടാലോ?
1: എന്തിനാ ചിരിക്കുന്നേ?
2: ചിരിക്കേ? എന്താ അഭിരാമി പറയണേ? ദുഃഖല്ലേ? ഭഗവാന്റെ നിശ്ചയം അനുസരിക്കാതെ വന്ന എന്താ സംഭവിക്കാൻ പോവാ? കൂടി വന്ന് ഞാൻ മരിച്ചു.
1: എന്നാലും
2: എന്നെ കാണാതെ 10 ദിവസം. അത് ഓർക്കുമ്പോഴാ.
3: അല്ല, ഇത്രയും വിഷമിച്ചിട്ട് അളിയൻ യാത്ര പോണ്ട. വേണ്ടന്നേ, ഇപ്പൊ സന്തോഷായി കണ്ട.
4: എന്താളിയൻ ഉദ്ദേശിക്കുന്നത്?
3: അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് മേലൂർ നമ്പൂരിപ്പാടിനെ വിളിക്കാം. പരിഹാര പൂജക്ക് അതുകൊണ്ട് ഹരിദ്വാറിൽ ചെയ്യുന്ന പൂജ ഇവിടെ വെച്ച് നടത്താൻ ശാസ്ത്രം ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം.
0: നിങ്ങൾ ഇപ്പോൾ കേട്ട ഡയലോഗ് ഏത് സിനിമയിലാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കണം. SMS അയക്കേണ്ട നമ്പർ 9072879090. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9072879090. നിങ്ങൾ ആൻസേഴ്സ് അയക്കുന്നതിനൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുതേ. വേഗമായിക്കോട്ടെ. ഒരു പിടി മനോഹരമായ ഗാനങ്ങൾക്ക് ശേഷം കേട്ടുമുട്ടാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ടിപ്സ് ആൻഡ് ട്രിക്സിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ RJ.